0: പാരി ഗൗളന നാരി ആലയ യമുനി വരി ഖുശാല സോടുന ദില ജളാവര നക്ഷി ചാഘാഗരി വസനി സുട്ടലി അലഗത പടലി ഓല കാഠാവരി ಮಕತ ಗೋಪಿ ಜಳಾತ ಶಿರಲ್ಯ ಉಠಲಿ ಕಾಶಿರ ಶಿರಿ
1: ಗೋಪಿ ನಾನ್ಯಾತ್ ಹೋತ್ಯಾ ದಂಗ ತೋತ್ ಆಲ ಸಕಾಸೆ ದಂಗ ಗೋಳಾಕರ್ಮ ವಸ್ತ್ರ ಸಾರಿ